വിജ്ഞുഹു കട്ടിയ സച്ചടനാമസുമായി സത്യനാമസുമായി ഹർഗുണങ്കായി മിൽ പ്രീതം സുഖപായി സദാ അനന്തരഹേ ദിനരാത്രി വിജ്ഞുഹു ഹൗമേ ജായി ജിന്നി പുരുഖി ഹര നാമ ചേതലായ തിനകേ ഹൗ ലാഗൂ പായി കായാ കഞ്ചന താഥിയ ജാ സത്ഗുര ലയേ മലായി സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുര ദേ ബുജായി ബിന സത്ഗുര ഭർമ ഭലാണിയാ ക്യാ മുഹു ദേസന ആഗേ ജായി ക്യാ ദേന മുഹു ജായി അവഗുണ പശുതായി ദുഃഖോ ദുഃഖ കമായി നാം രത്തിയാ സേ രംഗ ചലൂലാ പിർകെ അങ്ക സമായി തിസ് ജേവട അവർണാ സൂജയി കിസ ആഗേ കഹിയേ ജായി സോ സച്ചാ സച്ച സലാഹിയേ ജേ സത്ഗുരു ദേ ബുജഹായി ജിന്നി സച്ചടാ സച്ച സലാഹയാ ഹൗ തിന ലാഗോ പായി സേ ജന സച്ചേ നിർമലേ തിന് മിലയാ മല സബ ജായി തിന് മിലയാ മല സബ ജായി സച്ചേ സര നായി സച്ചേ സഹജ സുഭായി നാം നിരഞ്ജന അഗമയ ഗോചര സത്ഗുരു ദിയാ ബുജഹായി അന ദിന ഭഗത കരഹ രംഗ രാത്രി നാനക സച്ച സമായേ ജിന്നി സച്ചടാ സച്ച ത്യായാ ഹൗ തിനകേ ലാഗോ പായി വടഹൻസ കി വാ